നമൂനായ് വാഖം കശവരെ അവ്വാഹായ് ആഹൃദ്വസ് ദേഖം ഗാവി മീഹ കശ അതി ഫുറഗസ്ദി എംബുരി ഗന്ന മീഹ ധന്നാശ ഫഹെ ഹമ കശവരും അവ്വാഹി ഫുദി ഒടികം വാ ഹംദു ലിബി ഒടികം വാ റസ്കലാംഗേ.

0: സാമീർ മീത് മൂതക്ക നേരേണന്ത
1: ആ സാറ മീത് മീയ മൂതങ്ങരെ കണ്ണൂനെ മീത് മീയ അത്രിമതി ഹിംഗാല ആരം ദെനിയോങ്ങെ എമ്മെ ഫുർത മഹാനാന്ത കാഗുൽഹവ റഷുഗെ അത്രിമച്ച
0: ആരം മുളേണി മീരഷുഗദോ
1: ആ നിക്ക

0: ഇബൈഗ്യമച്ച അള്ളാഹു കോഫ ലവ്വ ഫവ ബയക തിയബ മീഹും എക്വിർവേ നൂളേഷ് ഹമ കഷവറും ഏവരം വനി ആഹ്രതാമെതു മായൂസ് വെഗന്നെ ഖവ്വളുഗെ അഹുൽവരി നാമെതു ഖാഫിറും മായൂസ് വി ഫദന്നെ
1: بسم الله الرحمن الرحيم
0: رحمن وانت رحيم وانت الله بإسم فلوم فشاغنمي

ഉടുതകായ് ബിമുഗാവാഹാതകിച്ച് അല്ലാഹ തസ്ബീഹ കിയാഫി അദിയകലാംഗി അസീസ് വന്ത ഹകീം വന്ത റസ്കലാംഗി.

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്

0: ගඩින් ඉරෝසි හගඩි 30 මිනිට් අඩෝ සමුති ගෙන්දවනි දිවි රාජ්‍ය ගඩු
1: මුස්හෆු ෆිලාවලේ
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മുസ്ഹഫും ഫിലാഅലെ മിസ്സിസ്ലാഗെ പ്രോഗ്രാം താടോസ്തം ഗന്ദവായ് മെഹബ്ബേഫന മർഹബ ദന്നമ പ്രോഗ്രാം മേക്ക് ബദൽ കൊല്ലി അൾഗണ്ട് അൾഗണ്ട് മീ മുഹമ്മദ് റമീസ്. മുസ്ഹഫും ഫിലാഅലെ മേത്ഗെ പ്രോഗ്രാം ഗം ഗനസ്തനി സൂറത്തുൽ ഖലമഗെ 34 ആയത്തും ഫിഷഗിൻ എ സൂറത്തുഗെ 52 ആയത്തുഗെ നിയല ആദ സൂറത്തുഗെ നിയല പ്രോഗ്രാം ഗ ബാരുവ ദർവർണകി ഷസ്ലീന അഹമ്മദ് ഫൗസിയ മുഹമ്മദ് അദി സീമ ആദം ദേവാണി അൽകാരി അലി വഹീദ് അബ്ദുറഹ്മാൻ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മുസ്ഹഫും ഫിലാവളിഗെ മിയദുഗെ മി പ്രോഗ്രാമുഗെ കിയവാണി സൂറത്തുൽ ഖലംഗെ 34 ആയത്തും ഫഷായഗെൻ എ സൂറത്തുഗെ 50 ദേവണ ആയത്തുഗെ നിയല എയ് മി സൂറത്തുഗെ എമ്മെ ഫഹു ആയത്തുഗെ നിയല ಮಿಯದುಗೆ ಮಿ ಫಿಲಾಳು ಮಿ ಫಶಿಫವಣಿ ಫಸ್ಸತೇಕ ಫಸ್ತರ ಫಸ್ತುಣ ಸಫಾಯಿ ಮಿಯದುಗೆ ಫಿಲಾಳು ಎಮ್ಮೆ ಫುರತ ಮುದರ್ರಿಸ್ ಕ್ಯಾದೇನ ಹುರಿ ಹಾಕುದಿನ ಸಾಡು ಅಂತ ಬೇತಿ. ಅಊದು ಬಿಲ್ಲಾಹಿ ಮಿನಶ್ ಶೈತಾನಿರ್ ರಜೀಮ್. ಬಿಸ್ಮಿಲ್ಲಾಹಿರ್ ರಹ್ಮಾನಿರ್ ರಹೀಮ್.

0: സാമിർ മീത് മൂതക്ക നേരേണന്ത
1: ആ സാറാ മീത് മീയ മൂതങ്ങരെ കണ്ണൂനന്ന മീത് മീയ അത്രിമതി കഹിങ്കാദ ആരം ദനിയോങ് എമ്മെ ഫുർത മഹാനന്ത കാവുൽഹവ റഷു ഗ അത്രിമച്ച
0: ആർ മെ ഉളേണി മീരഷുഗദ
1: ആ
2: നിക

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരികമായകോ
0: എക്വരികമായകോ
1: ഏറുവെസ് മിഹാറുവെസ് റയിതുണ്ണായകോ റയിതുണ്ണ എമ്മിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്